ഇത് സർവദേശ തമിഴ് വാനൊലി ഐ ടി ആർ ഫ്രാൻസ് മറ്റും യുഗം വാനൊലി കനഡ നേയർകൾ ഇണന്തിരുപ്പത് സംഗീത രാഗങ്ങളോട്. ഇന്നയ സംഗീത രാഗങ്ങളിൽ പാടിക്കൊണ്ടിരിപ്പവർ ഗായത്രി വെങ്കട് രാഘവൻ അവർ.

കോഴിക്ക് സേവൽ സ്വന്തം, കുയിലുക്ക് ജോഡി സ്വന്തം, ആടുക്ക് പൊണ്ണു സ്വന്തം, പല കാലമാ നാമും അവസര സ്വന്തം കൊണ്ടും சில കാലമാ. പല്ലാക്ക് ഉടലെ കണ്ട് പളവള കണ്ട്.